0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12th പ്ലീനറി അസംബ്ലിക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി ഇന്ത്യയിലെ ബോംബെ അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പാപ്പ നിയമിച്ചു. വിവിധ റീത്തുകളിൽ നിന്നുമായി 120 ആളുകളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. തദവസരത്തിൽ ആർച്ച് ബിഷപ്പിന് കൈമാറിയ തന്റെ സന്ദേശത്തിൽ ഏഷ്യൻ സഭകളുടെ വിശ്വാസ തീക്ഷ്ണതയെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. അജപാലനപരവും പിതൃതുല്യവുമായ ഹൃദയത്തോടെ മറ്റൊരു ബാബിലോൺ നിർമ്മിക്കുന്ന ജോലി നിർത്തുവാനും യഥാർത്ഥ നന്മ കെട്ടിപ്പടുക്കുവാൻ ശക്തികൾ ഒന്നിക്കുവാനും മെത്രാന്മാരുടെ കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെയെന്ന ആശംസയും പാപ്പ നൽകി. ദുർബലതയെ സമൂഹങ്ങളുടെ ശക്തിയായി എടുത്തുകാണിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കൊപ്പം ലിയോ 14 പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൌദാത്തോസി ഗ്രാമത്തിൽ ജൂലൈ മാസം 11th പാവപ്പെട്ടവർക്കായി പ്രത്യേക ഉച്ചഭക്ഷണം ഒരുക്കി. റോം രൂപതയുടെ കീഴിലുള്ള 35 കുട്ടികൾ ഉൾപ്പെടെ നിരാലംബരായ ആളുകളാണ് ഈ ചടങ്ങിൽ അതിഥികളായി എത്തിയത്. സഭയെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തുറന്ന കുടുംബമാണെന്നും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്ക് അതൊരു സുരക്ഷിത താവളമാണെന്നും ലോകത്തിന് കാണിച്ചുകൊടുക്കുകയാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. തദവസരത്തിൽ വിശുദ്ധ കുർബാനയും ചരിത്രപ്രസിദ്ധമായ പൂന്തോട്ടങ്ങളിലൂടെയുള്ള സന്ദർശനവും അവർക്കായി ഒരുക്കി. പരിധികളില്ലാതെ ഉപയോഗിക്കേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൊതുഭവനമായിട്ടാണ് സൃഷ്ടിയെ മനുഷ്യൻ പരിപാലിക്കേണ്ടത്, ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ. റോമിലെ കസ്തൽ ഗന്തോൾഫോയിൽ സ്ഥിതി ചെയ്യുന്ന ലൌദാത്തോസി ഗ്രാമത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുവാനെത്തിയവർക്കായി പാപ്പായുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ

0: ഇന്ദി സാൻ മാർട്ടിൻ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. സൃഷ്ടിയോടുള്ള പരിചരണത്തിനും ദാനധർമ്മത്തിനും സ്നേഹമെന്ന ഒരേ അടിസ്ഥാനമാണെന്ന് മോൺസിഞ്ഞോർ സന്ദേശത്തിലെടുത്തു പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം സൃഷ്ടിച്ചതിനെയും തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, സൃഷ്ടിയെ പരിപാലിക്കുന്നത് അടിസ്ഥാനപരമായി സ്നേഹത്തിന്റെയും ധ്യാനത്തിന്റെയും ഒരു പ്രവൃത്തിയാണ്. പ്രപഞ്ചം അതിന്റെ രചയിതാവിന്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളും ഉദ്ധരിച്ചു. അതിനാൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം സ്രഷ്ടാവിനെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അമ്മ തന്റെ കുട്ടിയെ കാക്കുന്നതുപോലെയും ഒരു പിതാവ് തന്റെ കുടുംബത്തെ കാക്കുന്നതുപോലെയും ഒരു സുഹൃത്ത് ലഭിച്ച വിശ്വാസത്തിന് കാവൽ നിൽക്കുന്നതുപോലെയും ക്രിസ്ത്യാനികൾ സൃഷ്ടിയെ ദൈവത്തിന്റേതാണെന്നും അത് ദൈവത്തിന്റെ ദാനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പരിപാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ സൃഷ്ടിയുടെ പരിപാലനം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക, പരിസ്ഥിതിയെ ബഹുമാനിക്കുക എന്ന ചില ബാഹ്യമായ ആംഗ്യങ്ങളല്ല. അത് ഹൃദയത്തിൽ സ്വാർത്ഥത ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങളിൽ എയ്ഡ്സ് ബാധിക്കുന്നവർക്ക് അന്തസ്സായ ചികിത്സ ഉറപ്പാക്കണം വത്തിക്കാൻ. എയ്ഡ്സ് രോഗവ്യാപനം തടയുന്നതിനും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സഹകരണം വേണമെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ എയ്ഡ്സ് ഉന്മൂലനം ചെയ്യുവാൻ ഒന്നിക്കാമെന്ന പ്രമേയത്തിലുള്ള 2026 ഉന്നതതല യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം നിലപാട് വ്യക്തമാക്കിയത്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ സങ്കൽപ്പിക്കുവാൻ പോലും ആവില്ല എന്ന ലിയോ 14 പാപ്പായുടെ വാക്കുകളും പ്രസ്താവനയിൽ ഉദ്ധരിച്ചു. എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് വത്തിക്കാൻ പ്രത്യേക ആശങ്കയും രേഖപ്പെടുത്തി. വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 പതിപ്പ് സെപ്റ്റംബർ 10 മുതൽ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസികൾ ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന അസീസിയിലെ വിഖ്യാത സാംസ്കാരിക സംഗമമായ വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 പതിപ്പ് സെപ്റ്റംബർ 10 മുതൽ ആരംഭിക്കുന്നു. മാനുഷികമായ സന്തോഷം, ബന്ധങ്ങൾ, ആരോഗ്യം, സംസ്കാരം, ആത്മീയത എന്നിവ സമന്വയിക്കുന്ന ഒരു സമഗ്ര ജീവിത രീതിയെക്കുറിച്ചാണ് ഈ വർഷത്തെ സംവാദങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15 ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:1-23 തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തന്റെ ശിഷ്യരോടും ജനക്കൂട്ടത്തോടുമായി പറയുന്ന ലളിതവും എന്നാൽ ഏറെ അർത്ഥവത്തായതുമായ ഒരു ഉപമയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8 നാം കണ്ടുമുട്ടുന്ന വിധക്കാരന്റെ ഉപമ. നമുക്കറിയാവുന്നതുപോലെ ഉപമകളിലൂടെ ഒരുവൻ സംസാരിക്കുന്നത് തനിക്ക് മുന്നിലുള്ള ശ്രോതാവിന് അവന്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് ഒരു ആശയത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതിനാലാണ്. അങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാനും ഒരുവന് സാധിക്കുമെന്നതാണ് ഉപമകളുടെ ഉപയോഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ മണ്ണിനോടും പ്രകൃതിയോടും കൂടുതൽ അടുത്തു ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്ന ഒരു കാലത്താണ് യേശു അവർ കണ്ടും കേട്ടും ജീവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, വിത്തുവിതയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈയൊരർത്ഥത്തിൽ യേശുവിന് ചുറ്റും കൂടിയ ജനസമൂഹത്തിന് ഇത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ യേശു ഇവിടെ മണ്ണിൽ വിതയ്ക്കുന്ന വിത്തിനെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ പഠിപ്പിക്കാനല്ല, ജീവിതത്തെക്കുറിച്ച്, വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന, പുറപ്പെടുവിക്കേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള അതിനുവേണ്ട ഒരുക്കങ്ങളെയും

സ്വഭാവത്തെയും കുറിച്ചുള്ള ഒരു ഉദ്ബോധനമാണ് ഇവിടെ നമുക്കു മുന്നിലുള്ളത്. ഈ തിരുവചന ഭാഗത്ത് യേശു നാലുതരം നിലങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കു കാണാം. വഴിയരുക്, പാറക്കെട്ട്, മുള്ളുകൾ നിറഞ്ഞയിടം, നല്ല നിലം, ഇങ്ങനെ നാലിടങ്ങളിൽ വീണ വിത്തും അവ നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉദ്ബോധനത്തിന്റെ പ്രധാന ഉള്ളടക്കം. ആത്മീയമായ ഒരു ചിന്തയെന്ന നിലയിൽ ജീവിതത്തിൽ ദൈവവചനത്തിനു ലഭിക്കുന്ന സ്വീകാര്യതയും അത് നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉപമ വഴി വചനം നമ്മോട് പറയുന്നത്. ഇവിടെ നാലുതരം നിലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് ഒന്നുതന്നെയാണെന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. വിതക്കാരൻ, ദൈവം വിതയ്ക്കുന്ന തിരുവചനം, വചനം മാംസമായ യേശു നമ്മിൽ ഏതുതരം നിലമാണ് കണ്ടെത്തുന്നത്? നമ്മിൽ വിതയ്ക്കപ്പെടുന്ന വചനത്തോട് നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? വചനം നമ്മിലൂടെ എന്തു ഫലങ്ങളാണ് നൽകുന്നത്? തുടങ്ങിയ കൃത്യമായ ചില ചോദ്യങ്ങൾക്കാണ് ഇന്ന് നാം ഉത്തരം നൽകാൻ പരിശ്രമിക്കേണ്ടത്. യേശുവിനെ ശ്രവിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം, വ്യക്തിപരമായ വചനവായനയിലാകട്ടെ, വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള കൂദാശകളിലാകട്ടെ, വചനം പ്രഘോഷിക്കപ്പെടുന്ന മറ്റിടങ്ങളിലാകട്ടെ, ദൈവം സൗജന്യമായി നൽകുന്ന തന്റെ പുത്രനായ ജീവന്റെ വചനമായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് വിതയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വചനത്തെ വിലയിരുത്താനോ അതിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാനോ അല്ല, അത് വിതയ്ക്കപ്പെടുന്ന എന്റെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്ന ഒരു ആത്മശോധനയ്ക്കായാണ് ഇന്ന് നാം ആദ്യമേ പരിശ്രമിക്കേണ്ടത്. വിസ്തൃതവും ആൾസഞ്ചാരമേറിയതുമായ ഒരു വഴിയോരം പോലെ ലോകത്തിന്റെ തിരക്കുകൾ നിറഞ്ഞ, സാമൂഹ്യമാധ്യമങ്ങളിലും സാങ്കേതികവിദ്യകളിലും സമയം നഷ്ടപ്പെട്ടുപോകുന്ന ഹൃദയമാണ് വഴിയരുക്. പക്ഷികൾ വന്നു തിന്നുകളയുന്ന വിത്തുകൾ പോലെ നമ്മിൽ പലപ്പോഴും വചനം വേരുപിടിക്കാത്തത്, മണ്ണിലേക്കിറങ്ങാത്തത്, ഇടം കണ്ടെത്താത്തത്, ദൈവദാനമായി ലഭിച്ചതെങ്കിലും ദൈവത്തിനു നൽകാൻ സമയമില്ലാത്ത ഒന്നായി നമ്മുടെ ജീവിതം മാറിയതുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴുമൊന്നും യേശു നമ്മിൽ ഇടം കണ്ടെത്താത്തത്, ഇങ്ങനെ യേശുവിനു പകരം പലരും പലതും വന്ന് ഇടം സ്വന്തമാക്കുന്നതുകൊണ്ടാണ്. ആരുടെയും ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിത്തിനെ എടുത്തുമാറ്റരുതെന്ന ഒരു ഉദ്ബോധനം കൂടി ഈ വചനം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ആഴമില്ലാത്ത വിശ്വാസം മൂലം ജീവിതത്തിലുണ്ടാകുന്ന വേദനകളുടെ ചുടുവെയിലും ദുഃഖത്തിന്റെ കുത്തൊഴുക്കിലും പരീക്ഷണങ്ങളുടെയും വിമർശനങ്ങളുടെയും മുൾമുനകൾക്കു മുന്നിലും ഇല്ലാതാകുന്ന തിരുവചനത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒക്കെയാണ് പാറക്കെട്ട് നമ്മോട് പറയുന്നത്. വചനത്തിന് വളരാൻ തക്ക ആഴമുള്ള നിലമാകണമെങ്കിൽ പ്രാർത്ഥനയിലും തിരുവചന വായനയിലും കൂദാശാ ജീവിതത്തിലും ആഴപ്പെടാനും സ്ഥിരതയോടെ ജീവിക്കാനും സാധിക്കണം. കുരിശുകൾക്കപ്പുറം ഉയർപ്പിന്റെ മഹത്വമുണ്ടെന്ന ആഴമേറിയ ബോധ്യം നമ്മിൽ വളർത്തിയെടുക്കണം. ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കും തൊഴിലിനും സമ്പത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിനുമിടയിൽ ദൈവത്തെ സൗകര്യപൂർവ്വം മറക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന, ദൈവത്തേക്കാൾ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായി മറ്റു പലതും കടന്നുവരുന്ന ഇടമാണ് മുള്ളുകൾ നിറഞ്ഞ ഇടം. ആത്മീയ ജീവിതത്തിൽ വളരുന്നതിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുന്നതിലും നാം പരാജയപ്പെടുമ്പോൾ ഈയൊരു മുള്ളുകൾ നിറഞ്ഞ നിലമായി, വചനം വളരാത്ത ഇടമായി നാം മാറും. ജീവിതാനുഭവങ്ങളുടെ വേദനകളിൽ ഉഴുതുമറിക്കപ്പെടുമ്പോഴും വെട്ടി ഒരുക്കപ്പെടുമ്പോഴും വിശ്വാസം കൈവിടാത്ത, വചനം ശ്രവിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലങ്ങളായി കണക്കാക്കപ്പെടുന്നത്. കാതുകളിൽ നിന്ന് ഹൃദയത്തിലേക്കെത്താൻ വചനത്തിന് ഇടമൊരുക്കിയാൽ കരുണയും സ്നേഹവും ക്ഷമയും നീതിയുമൊക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും വളരാൻ അനുവദിച്ചാൽ അവിടെ തിരുവചനം, യേശു, ഏറെ ഫലം പുറപ്പെടുവിക്കും. നാം ശ്രവിക്കുന്ന വചനത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലും മാംസമായി തീർന്ന ദൈവപുത്രനെ, ക്രിസ്തുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. അതേസമയം വചനത്തിലൂടെയും കുർബാനയിലൂടെയും ക്രിസ്തു തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്. ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ സംസാരിച്ച യേശു തന്റെ പ്രിയ ശിഷ്യർക്ക് ഉപമയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊടുക്കുന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുന്നു, തന്നെത്തന്നെ നൽകുന്നു. അതുകൊണ്ടുതന്നെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ കുടുംബ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ ധ്യാനങ്ങളിലും തിരുവചനത്തിന് സ്ഥാനം നൽകാൻ
അതുവഴി വചനം ക്രിസ്തു നമ്മിൽ ഇടം കണ്ടെത്താൻ, ആഴപ്പെടാൻ, വളരാൻ, ഫലം നൽകാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം. തന്റെ വചനം ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഫലങ്ങൾ നൽകുന്നത് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കു മുന്നിലുള്ളത്. അവനുവേണ്ടി ഹൃദയം തുറന്നുകൊടുക്കാൻ, അവനോട് ചേർന്നുനിന്ന് നല്ല ഫലങ്ങൾ നൽകാൻ നമുക്ക് പരിശ്രമിക്കാം. ഹൃദയത്തിലെ കല്ലുകളും മുള്ളുകളും നീക്കി കഠിനമായ ഇടങ്ങൾ ഉഴുതുമറിച്ച് പുണ്യങ്ങളുടെ വളക്കൂറുള്ള നല്ല മണ്ണാക്കി 30, 60, 100 മേനി ഫലം നൽകുന്ന നല്ല നിലമാക്കി മാറ്റാം. തിരുവചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സഹായിക്കട്ടെ. പ്രാർത്ഥനകളോടെ നമ്മുടെ വിശ്വാസയാത്രയിൽ കൂടെയുണ്ടാകട്ടെ. അങ്ങനെ ആത്മീയതയുടെ നിറവിൽ വിശ്വാസത്തിന്റെ ആനന്ദം മറ്റുള്ളവരിലേക്കു പകരുന്ന, ക്രിസ്തുസാക്ഷ്യമേകുന്ന, ക്രിസ്തുവിനെ നൽകുന്ന യഥാർത്ഥ ശിഷ്യരാകാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15-ാം വാരം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം SR ശ്രീലക്ഷ്മി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. ജൂലൈ മാസം

0: ശക്തികൾ ഒന്നിക്കുവാനും മെത്രാന്മാരുടെ കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയും പാപ്പ നൽകി. ദുർബലതയെ സമൂഹങ്ങളുടെ ശക്തിയായി എടുത്തുകാണിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കൊപ്പം ലിയോ പതിനാലാമൻ പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൗദാത്തോസി ഗ്രാമത്തിൽ ജൂലൈ മാസം 11 പാവപ്പെട്ടവർക്കായി പ്രത്യേക ഉച്ചഭക്ഷണം ഒരുക്കി. റോം രൂപതയുടെ കീഴിലുള്ള 35 കുട്ടികൾ ഉൾപ്പെടെ നിരാലംബരായ ആളുകളാണ് ഈ ചടങ്ങിൽ അതിഥികളായി എത്തിയത്. സഭയെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തുറന്ന കുടുംബമാണെന്നും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്ക് അതൊരു സുരക്ഷിത താവളമാണെന്നും ലോകത്തിന് കാണിച്ചുകൊടുക്കുകയാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. തദവസരത്തിൽ വിശുദ്ധ കുർബാനയും ചരിത്രപ്രസിദ്ധമായ പൂന്തോട്ടങ്ങളിലൂടെയുള്ള സന്ദർശനവും അവർക്കായി ഒരുക്കി. പരിധികളില്ലാതെ ഉപയോഗിക്കേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൊതുഭവനമായിട്ടാണ് സൃഷ്ടിയെ മനുഷ്യൻ പരിപാലിക്കേണ്ടത്, ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ. റോമിലെ കസ്തൽ ഗന്തോൾഫോയിൽ സ്ഥിതി ചെയ്യുന്ന ലൗദാത്തോസി ഗ്രാമത്തിൽ പരിശുദ്ധപിതാവ് ലിയോ പതിനാലാമൻ പാപ്പായ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുവാനെത്തിയവർക്കായി പാപ്പായുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ ദി സൻ മാർട്ടിൻ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. സൃഷ്ടിയോടുള്ള പരിചരണത്തിനും ദാനധർമ്മത്തിനും സ്നേഹമെന്ന ഒരേ അടിസ്ഥാനമാണെന്ന് മോൺസിഞ്ഞോർ സന്ദേശത്തിലെടുത്തു പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം സൃഷ്ടിച്ചതിനെയും തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം സൃഷ്ടിയെ പരിപാലിക്കുന്നത് അടിസ്ഥാനപരമായി സ്നേഹത്തിന്റെയും ധ്യാനത്തിന്റെയും ഒരു പ്രവൃത്തിയാണ്. പ്രപഞ്ചം അതിന്റെ രചയിതാവിന്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളും ഉദ്ധരിച്ചു. അതിനാൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം സ്രഷ്ടാവിനെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അമ്മ തന്റെ കുട്ടിയെ കാക്കുന്നതുപോലെയും ഒരു പിതാവ് തന്റെ കുടുംബത്തെ കാക്കുന്നതുപോലെയും ഒരു സുഹൃത്ത് ലഭിച്ച വിശ്വാസത്തിന് കാവൽ നിൽക്കുന്നതുപോലെയും ക്രിസ്ത്യാനികൾ സൃഷ്ടിയെ ദൈവത്തിന്റേതാണെന്നും അത് ദൈവത്തിന്റെ ദാനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പരിപാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തുപറഞ്ഞു. എന്നാൽ സൃഷ്ടിയുടെ പരിപാലനം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക, പരിസ്ഥിതിയെ ബഹുമാനിക്കുക എന്ന ചില ബാഹ്യമായ ആംഗ്യങ്ങളല്ല, അത് ഹൃദയത്തിൽ സ്വാർത്ഥത ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങളിൽ എയ്ഡ്സ് ബാധിക്കുന്നവർക്ക് അന്തസ്സായ ചികിത്സ ഉറപ്പാക്കണം വത്തിക്കാൻ. എയ്ഡ്സ് രോഗവ്യാപനം തടയുന്നതിനും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സഹകരണം വേണമെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ എയ്ഡ്സ് ഉന്മൂലനം ചെയ്യുവാൻ ഒന്നിക്കാമെന്ന പ്രമേയത്തിലുള്ള 2026 ഉന്നതതല യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം നിലപാട് വ്യക്തമാക്കിയത്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ സങ്കൽപ്പിക്കുവാൻ പോലും ആവില്ല എന്ന ലിയോ പതിനാലാമൻ പാപ്പായുടെ വാക്കുകളും പ്രസ്താവനയിൽ ഉദ്ധരിച്ചു. എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് വത്തിക്കാൻ പ്രത്യേക ആശങ്കയും രേഖപ്പെടുത്തി. വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 സെപ്റ്റംബർ 10 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസികൾ ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന അസീസിയിലെ വിഖ്യാത സാംസ്കാരിക സംഗമമായ വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 സെപ്റ്റംബർ 10 ആരംഭിക്കുന്നു. മാനുഷികമായ സന്തോഷം, ബന്ധങ്ങൾ, ആരോഗ്യം, സംസ്കാരം, ആത്മീയത എന്നിവ സമന്വയിക്കുന്ന ഒരു സമഗ്ര ജീവിത രീതിയെക്കുറിച്ചാണ് ഈ വർഷത്തെ സംവാദങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15 ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:1-23 തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തന്റെ ശിഷ്യരോടും ജനക്കൂട്ടത്തോടുമായി പറയുന്ന ലളിതവും എന്നാൽ ഏറെ അർത്ഥവത്തായതുമായ ഒരു ഉപമയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4 വിശുദ്ധ ലൂക്കായുടെ

ശേഷം 8-ാം അധ്യായത്തിലും നാം കണ്ടുമുട്ടുന്ന വിധക്കാരന്റെ ഉപമ. നമുക്കറിയാവുന്നതുപോലെ ഉപമകളിലൂടെ ഒരുവൻ സംസാരിക്കുന്നത് തനിക്ക് മുന്നിലുള്ള ശ്രോതാവിന് അവന്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് ഒരു ആശയത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതിനാലാണ്. അങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാനും ഒരുവനു സാധിക്കുമെന്നതാണ് ഉപമകളുടെ ഉപയോഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ, മണ്ണിനോടും പ്രകൃതിയോടും കൂടുതൽ അടുത്തു ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്ന ഒരു കാലത്താണ് യേശു അവർ കണ്ടും കേട്ടും ജീവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, വിത്തുവിതയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈയൊരർത്ഥത്തിൽ യേശുവിനു ചുറ്റും കൂടിയ ജനസമൂഹത്തിന് ഇത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ യേശു ഇവിടെ മണ്ണിൽ വിതയ്ക്കുന്ന വിത്തിനെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ പഠിപ്പിക്കാനല്ല, ജീവിതത്തെക്കുറിച്ച്, വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള, അതിനുവേണ്ട ഒരുക്കങ്ങളെയും മനോഭാവത്തെയും കുറിച്ചുള്ള ഒരു ഉദ്ബോധനമാണ് ഇവിടെ നമുക്ക് മുന്നിലുള്ളത്. ഈ തിരുവചന ഭാഗത്ത് യേശു 4 തരം നിലങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കു കാണാം. വഴിയരുക്, പാറക്കെട്ട്, മുള്ളുകൾ നിറഞ്ഞയിടം, നല്ല നിലം, ഇങ്ങനെ 4 ഇടങ്ങളിൽ വീണ വിത്തും അവ നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉദ്ബോധനത്തിന്റെ പ്രധാന ഉള്ളടക്കം. ആത്മീയമായ ഒരു ചിന്തയെന്ന നിലയിൽ ജീവിതത്തിൽ ദൈവവചനത്തിനു ലഭിക്കുന്ന സ്വീകാര്യതയും അത് നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉപമ വഴി വചനം നമ്മോട് പറയുന്നത്. ഇവിടെ 4 തരം നിലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് ഒന്നുതന്നെയാണെന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. വിതക്കാരൻ, ദൈവം വിതയ്ക്കുന്ന തിരുവചനം, വചനം മാംസമായ യേശു നമ്മിൽ ഏതുതരം നിലമാണ് കണ്ടെത്തുന്നത്? നമ്മിൽ വിതയ്ക്കപ്പെടുന്ന വചനത്തോട് നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? വചനം നമ്മിലൂടെ എന്തു ഫലങ്ങളാണ് നൽകുന്നത്? തുടങ്ങിയ കൃത്യമായ ചില ചോദ്യങ്ങൾക്കാണ് ഇന്ന് നാം ഉത്തരം നൽകാൻ പരിശ്രമിക്കേണ്ടത്. യേശുവിനെ ശ്രവിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം, വ്യക്തിപരമായ വചനവായനയിലാകട്ടെ, വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള കൂദാശകളിലാകട്ടെ, വചനം പ്രഘോഷിക്കപ്പെടുന്ന മറ്റിടങ്ങളിലാകട്ടെ, ദൈവം സൗജന്യമായി നൽകുന്ന തന്റെ പുത്രനായ ജീവന്റെ വചനമായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് വിതയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വചനത്തെ വിലയിരുത്താനോ അതിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാനോ അല്ല, അത് വിതയ്ക്കപ്പെടുന്ന എന്റെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്ന ഒരു ആത്മശോധനയ്ക്കായാണ് ഇന്ന് നാം ആദ്യമേ പരിശ്രമിക്കേണ്ടത്. വിസ്തൃതവും ആൾസഞ്ചാരമേറിയതുമായ ഒരു വഴിയോരം പോലെ ലോകത്തിന്റെ തിരക്കുകൾ നിറഞ്ഞ, സാമൂഹ്യമാധ്യമങ്ങളിലും സാങ്കേതികവിദ്യകളിലും സമയം നഷ്ടപ്പെട്ടുപോകുന്ന ഹൃദയമാണ് വഴിയരുക്. പക്ഷികൾ വന്നു തിന്നുകളയുന്ന വിത്തുകൾ പോലെ നമ്മിൽ പലപ്പോഴും വചനം വേരുപിടിക്കാത്തത്, മണ്ണിലേക്കിറങ്ങാത്തത്, ഇടം കണ്ടെത്താത്തത്, ദൈവദാനമായി ലഭിച്ചതെങ്കിലും ദൈവത്തിനു നൽകാൻ സമയമില്ലാത്ത ഒന്നായി നമ്മുടെ ജീവിതം മാറിയതുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴുമൊന്നും യേശു നമ്മിൽ ഇടം കണ്ടെത്താത്തത്, ഇങ്ങനെ യേശുവിനു പകരം പലരും പലതും വന്ന് ഇടം സ്വന്തമാക്കുന്നതുകൊണ്ടാണ്. ആരുടെയും ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിത്തിനെ എടുത്തുമാറ്റരുതെന്ന ഒരു ഉദ്ബോധനം കൂടി ഈ വചനം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ആഴമില്ലാത്ത വിശ്വാസം മൂലം ജീവിതത്തിലുണ്ടാകുന്ന വേദനകളുടെ ചുടുവെയിലും ദുഃഖത്തിന്റെ കുത്തൊഴുക്കിലും പരീക്ഷണങ്ങളുടെയും വിമർശനങ്ങളുടെയും മുൾമുനകൾക്കു മുന്നിലും ഇല്ലാതാകുന്ന തിരുവചനത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒക്കെയാണ് പാറക്കെട്ട് നമ്മോട് പറയുന്നത്. വചനത്തിനു വളരാൻ തക്ക ആഴമുള്ള നിലമാകണമെങ്കിൽ പ്രാർത്ഥനയിലും തിരുവചന വായനയിലും കൂദാശാ ജീവിതത്തിലും ആഴപ്പെടാനും സ്ഥിരതയോടെ ജീവിക്കാനും സാധിക്കണം. കുരിശുകൾക്കപ്പുറം ഉയർപ്പിന്റെ മഹത്വമുണ്ടെന്ന ആഴമേറിയ ബോധ്യം നമ്മിൽ വളർത്തിയെടുക്കണം. ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കും തൊഴിലിനും സമ്പത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിനുമിടയിൽ ദൈവത്തെ സൗകര്യപൂർവ്വം മറക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന, ദൈവത്തേക്കാൾ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായി മറ്റു പലതും കടന്നുവരുന്ന ഇടമാണ് മുള്ളുകൾ നിറഞ്ഞ ഇടം. ആത്മീയ ജീവിതത്തിൽ വളരുന്നതിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുന്നതിലും നാം പരാജയപ്പെടുമ്പോൾ ഈയൊരു മുള്ളുകൾ നിറഞ്ഞ നിലമായി, വചനം വളരാത്ത ഇടമായി നാം മാറും.
ജീവിതാനുഭവങ്ങളുടെ വേദനകളിൽ ഉഴുതുമറിക്കപ്പെടുമ്പോഴും വെട്ടി ഒരുക്കപ്പെടുമ്പോഴും വിശ്വാസം കൈവിടാത്ത വചനം ശ്രവിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലങ്ങളായി കണക്കാക്കപ്പെടുന്നത്. കാതുകളിൽ നിന്ന് ഹൃദയത്തിലേക്കെത്താൻ വചനത്തിന് ഇടമൊരുക്കിയാൽ കരുണയും സ്നേഹവും ക്ഷമയും നീതിയുമൊക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും വളരാനനുവദിച്ചാൽ അവിടെ തിരുവചനം യേശു ഏറെ ഫലം പുറപ്പെടുവിക്കും. നാം ശ്രവിക്കുന്ന വചനത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലും മാംസമായി തീർന്ന ദൈവപുത്രനെ ക്രിസ്തുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. അതേസമയം വചനത്തിലൂടെയും കുർബാനയിലൂടെയും ക്രിസ്തു തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്. ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ സംസാരിച്ച യേശു തന്റെ പ്രിയ ശിഷ്യർക്ക് ഉപമയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊടുക്കുന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുന്നു, തന്നെത്തന്നെ നൽകുന്നു. അതുകൊണ്ടുതന്നെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ കുടുംബ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ ധ്യാനങ്ങളിലും തിരുവചനത്തിന് സ്ഥാനം നൽകാൻ, അതുവഴി വചനം ക്രിസ്തു നമ്മിൽ ഇടം കണ്ടെത്താൻ, ആഴപ്പെടാൻ, വളരാൻ, ഫലം നൽകാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം. തന്റെ വചനം ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഫലങ്ങൾ നൽകുന്നത് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് മുന്നിലുള്ളത്. അവനുവേണ്ടി ഹൃദയം തുറന്നുകൊടുക്കാൻ, അവനോട് ചേർന്നുനിന്ന് നല്ല ഫലങ്ങൾ നൽകാൻ നമുക്ക് പരിശ്രമിക്കാം. ഹൃദയത്തിലെ കല്ലുകളും മുള്ളുകളും നീക്കി കഠിനമായ ഇടങ്ങൾ ഉഴുതുമറിച്ച് പുണ്യങ്ങളുടെ വളക്കൂറുള്ള നല്ല മണ്ണാക്കി 30, 60, 100 മേനി ഫലം നൽകുന്ന നല്ല നിലമാക്കി മാറ്റാം. തിരുവചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സഹായിക്കട്ടെ. പ്രാർത്ഥനകളോടെ നമ്മുടെ വിശ്വാസയാത്രയിൽ കൂടെയുണ്ടാകട്ടെ. അങ്ങനെ ആത്മീയതയുടെ നിറവിൽ വിശ്വാസത്തിന്റെ ആനന്ദം മറ്റുള്ളവരിലേക്കു പകരുന്ന, ക്രിസ്തുസാക്ഷ്യമേകുന്ന, ക്രിസ്തുവിനെ നൽകുന്ന യഥാർത്ഥ ശിഷ്യരാകാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15-ാം വാരം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം SR ശ്രീലക്ഷ്മി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ്, പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ രചിച്ച ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തെ ആധാരമാക്കിയ ചിന്തകളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്.

വൈദിക പരിശീലനത്തെക്കുറിച്ചും വൈദിക ശുശ്രൂഷയെക്കുറിച്ചുമുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്തം തോത്സിയൂസ്, പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ രചിച്ച അപ്പസ്തോലിക ലേഖനം ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത ആഗോളതലത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഏറെ വെളിച്ചം പകർന്ന ഒന്നാണ്. 29 ഖണ്ഡികകളിലായി പാപ്പ വൈദിക പരിശീലനത്തിന്റെ ആധുനിക യുഗത്തിലെ പ്രായോഗികതയും വെല്ലുവിളികളും തുടർന്ന് അഭിഷിക്തരായവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും വിശദമായി വിവരിക്കുന്നു. ക്രിസ്തുവിനോടും തിരുവചനത്തോടും സഭയോടുമുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിക്കുന്ന ജീവിതത്തിനായാണ് പുരോഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന സത്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ ഈ ലേഖനം രചിച്ചിരിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. സഭയെ കാലത്തിനനുസരിച്ച് നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ ഈ രണ്ട് പ്രമാണരേഖകളിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 60 വർഷങ്ങൾക്കിപ്പുറവും ഈ രേഖകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൗരോഹിത്യ ജീവിതം രൂപപ്പെടുത്തുവാൻ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതുപോലെ ഇവയുടെ ഒരു പുനർവായന ഇന്ന് ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതിനാലാണ് ലിയോ 14-ാമൻ പാപ്പ ഒരിക്കൽ കൂടി ഇവയെ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന നിയമങ്ങളോടുള്ള വിധേയത്വമല്ല, മറിച്ച് ഭാവിയെ പ്രകാശപൂർണമാക്കുന്ന സജീവമായ ഒരു പ്രക്രിയയായിട്ടാണ് പൗരോഹിത്യ വിശ്വസ്തതയെ പാപ്പ അവതരിപ്പിക്കുന്നത്. സഭയുടെ നവീകരണം വൈദികരുടെ നവീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വലിയ സത്യമാണ് ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു വലിയ യാഥാർത്ഥ്യം അകത്തും പുറത്തും വിസ്മരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വൈദിക ജീവിതത്തെ കേവലം ലൗകികവൽക്കരിക്കുമ്പോൾ ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് സഭയുടെ പിതാവ് എന്ന നിലയിൽ പാപ്പായുടെ കടമ കൂടിയാണ്. ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ദൈവജനം എന്നാണ് സഭയെ വിശേഷിപ്പിക്കുക. അതിനാൽ തന്നെ ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, സാങ്കേതികവിദ്യയുടെ അതിപ്രസരം, ഏകാന്തത, ധാർമ്മിക മൂല്യച്യുതി എന്നിവയ്ക്കിടയിൽ ഒരു പുരോഹിതനെങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളണം എന്നതിനെക്കുറിച്ച് ഈ ലേഖനം അടിവരയിട്ടു പറയുന്നു. ഒരുപക്ഷെ വേരുകൾ മറന്നുപോകുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവയെ തമസ്കരിക്കുന്നതുകൊണ്ടുമാകാം പാപ്പ പ്രത്യേകം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ രണ്ട് പ്രമാണരേഖകൾ സെമിനാരികളിൽ വീണ്ടും പഠിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. വൈദിക ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ചും അതിനായുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും ഈ രേഖകൾ നൽകുന്ന പാഠങ്ങൾ ഇന്നും പ്രസക്തമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. തിരുപ്പട്ടം എന്ന കുദാശിയുടെ പാരമ്പര്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് വൈദികരുടെ തനിമ നിലനിർത്തുക എന്ന കൗൺസിലിന്റെ ലക്ഷ്യം നിലനിർത്തുവാനും തുടർന്നുകൊണ്ടുപോകുവാനും ഇന്ന് ഏവർക്കും കടമയുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് എല്ലാ വിശ്വാസികളുമായും ഐക്യപ്പെട്ട് ജീവിക്കുന്ന മിഷനറി ശിഷ്യന്മാരായി വൈദികർ മാറണം. ഇതാണ് ഈ കാലഘട്ടം ഏറെ ആവശ്യപ്പെടുന്നത്. എല്ലാവരെയും ക്രിസ്തുവിലേക്കും അവന്റെ മൗതിക ശരീരമായ സഭയിലേക്കും അടുപ്പിക്കുക എന്നും സഭയുടെ മാതൃസ്നേഹം അവരിലേക്ക് പകരുക എന്നതുമാണ് വൈദികരുടെ ജീവിതവിളി. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നത് യാഥാർത്ഥ്യമെന്നിരിക്കലും സഭയുടെ പഠനങ്ങളെ സമകാലികമായി വിശകലനം ചെയ്യണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ പാപ്പയൊരു സിനഡൽ യാത്രയുടെ പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നത് സിനഡൽ ശൈലിയിലേക്കാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തത വൈദിക ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന ഒന്നാണ്. ഒപ്പം നിരവധി വൈദികരുടെ ത്യാഗപൂർണമായ ശുശ്രൂഷകൾ ദൈവജനം അംഗീകരിക്കുകയും വേണം. ദൈവവിളിയുടെ ഉത്ഭവത്തെക്കുറിച്ചും പാപ്പ വിവരിക്കുന്നുണ്ട്. ഓരോ വൈദിക വിളിയും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ജീവിതത്തിന് പുതിയൊരു ചക്രവാളവും ദിശയും നൽകുന്നു. ഈ യാത്രയിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് ആദ്യമായി വിളിച്ച ആ കർത്താവിന്റെ സ്വരം നാം ഓർമ്മിക്കുന്നത് കർത്താവിനോടുള്ള വിശ്വസ്തത നിലനിർത്തുവാൻ എന്നും സഹായിക്കും. ഇതിന് സ്വയമേയുള്ള ഒരു ജീവിതശൈലിയല്ല, മറിച്ച് ആത്മീയ ഗുരുക്കന്മാരുടെ സഹായത്തോടെയുള്ള ഒരു കൂട്ടായ്മയുടെ ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് ദൈവവിളിയുടെ അടിസ്ഥാനമെങ്കിൽ പൗരോഹിത്യം എന്നത് ഒരു അവകാശമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹപൂർണമായ ക്ഷണമാണ്. അത് സ്വയം സമർപ്പണത്തിന്റെ വിളിയാണ്. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുകയും നമ്മളിൽ നിന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ ഒരു അതെ എന്ന
മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ഉത്തരം നൽകേണ്ടത് ഒരിക്കൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ അതെ എന്ന മറുപടി പുതുക്കുമ്പോഴാണ് ദൈവവിളിയോട് കൂടുതൽ വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. ഇത് കേവലം ഏതാനും പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ഓരോ വൈദികനും ദിവസവും കർത്താവിനോട് തനിക്ക് ലഭിച്ച വിളിയെ സ്ഥിരീകരിക്കണം. വൈദിക രൂപീകരണം സെമിനാരി പഠനത്തോടെ അവസാനിക്കരുത്. അത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു രൂപീകരണമായി മാറണമെന്ന സഭയുടെ കാഴ്ചപ്പാടും പാപ്പ വ്യക്തമാക്കുന്നു. ബൗദ്ധികമായ പരിശീലനത്തെക്കാൾ ഉപരിയായി തന്റെ വിളിയെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മപ്പെടുത്തലായിരിക്കണം ഓരോ രൂപീകരണവുമെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ ദാനത്തെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ വൈദികർ അക്ഷീണം പരിശ്രമിക്കണമെന്ന ആഹ്വാനവും നൽകുന്നു. വൈദികനായി മാറുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാകുവാനും അല്ലെങ്കിൽ ഗുരുവിനെ മറന്നുപോകുന്ന ഒരു അവസ്ഥയും ഇന്ന് ചുരുക്കമെങ്കിലും നിലനിൽക്കുന്നതിനാൽ ശിഷ്യത്വത്തിന്റെ മഹനീയത വീണ്ടെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരെ നയിക്കുന്ന ഇടയനാകുന്നതിനു മുൻപും ശേഷവും ഓരോ വൈദികനും ക്രിസ്തുവിന്റെ ശിഷ്യനാണ്. ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനായി നിലനിൽക്കുക എന്നതാണ് ശരിയായ വഴി. ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ശുശ്രൂഷയെ ദോഷകരമായി ബാധിക്കും. സഭയിൽ വൈദികരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും പാപ്പ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. സഭയിലുണ്ടായ ലൈംഗിക പീഡനങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും സഭയെ ഏറെ ലജ്ജിപ്പിച്ചു. ഇത് വലിയൊരു ആത്മീയ തകർച്ചയ്ക്ക് കാരണമായി. ഈ സാഹചര്യത്തിൽ വൈദിക പരിശീലനം കൂടുതൽ പക്വതയുള്ളതാകണമെന്നും മനുഷ്യത്വവും ആത്മീയതയും ഒത്തുചേരുന്ന വ്യക്തിത്വങ്ങൾ അവിടെ രൂപപ്പെടണമെന്നും പാപ്പ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വേദന പൗരോഹിത്യം ഉപേക്ഷിച്ചു പോകുന്ന വൈദികരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആളുകളുടെ വേദനയെയും സഭ സഹാനുഭൂതിയോടെ കാണണമെന്നും ഇതിനെ കേവലം നിയമപരമായി കാണാതെ ആ വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം മികച്ച പരിശീലനമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. സെമിനാരി എന്നത് വെറുമൊരു വിദ്യാലയമല്ല, മറിച്ച് സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. വൈദികാർത്ഥികൾ തങ്ങളുടെ വ്യക്തിത്വം വിട്ടുകളയാതെ അതിനെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തണം. ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് തടസ്സമാകരുത്, മറിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പാലമായിരിക്കണം. മാനുഷിക പക്വതയിലേക്ക് വളരുവാൻ ഒരാളെ സഹായിക്കേണ്ടതും സെമിനാരി പരിശീലനത്തിന്റെ അവശ്യ ഭാഗമാണ്. വൈദിക വിദ്യാർത്ഥികളിൽ ആഴമായ സഭാത്മക ദർശനം രൂപപ്പെടുത്തുന്നതിനും അവരെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടുവാൻ പ്രാപ്തരാക്കുന്നതിനും സെമിനാരി പരിശീലകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ലോകമിന്ന് നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും വലുത് മനുഷ്യർക്കിടയിൽ വളർന്നുവരുന്ന സ്വാർത്ഥതയാണ്. ഇത് നിർഭാഗ്യവശാൽ സഭയിലും സഭാ ശുശ്രൂഷകർക്കിടയിലും ഉണ്ടാകുന്നുവെന്നത് ഏറെ വേദനയുണ്ടാക്കുന്നു. വിശ്വസ്തത എന്നത് തന്നിലേക്ക് ചുരുങ്ങുന്ന ഒന്നല്ല, അത് സ്വാർത്ഥതയിൽ നിന്ന് ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന ദൈവകൃപയാണ്. മറ്റുള്ളവരെ കേൾക്കുവാനും സേവിക്കുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വൈദികന് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശുശ്രൂഷകനാകുവാൻ കഴിയൂ. ഇതാണ് സഭയുടെ സിനഡാത്മക ശൈലി മുൻപോട്ടു വയ്ക്കുന്ന വലിയ യാഥാർത്ഥ്യവും. മാമോദീസായിലൂടെ സഭയിൽ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്കിടയിൽ തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ വൈദികർ സവിശേഷമായ രീതിയിൽ ഒരു ആത്മീയ ബന്ധം സൃഷ്ടിക്കുന്നു. ഈ സാഹോദര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നൽകുന്ന ദാനമാണ്. മെത്രാന്മാരോടും സഹവൈദികരോടും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ദാനം പൂർണ്ണമാകുന്നത്. ഏകാന്തതയുടെ ശുശ്രൂഷയിലേക്കല്ല വൈദികർ വിളിക്കപ്പെടുന്നത്. യേശു 12 പേരെ ഒരുമിച്ചാണ് വിളിച്ചത്. അതിനാൽ വ്യക്തിവാദം സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാണ്. സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്തത പുലർത്തുക എന്നത് ഇന്നത്തെ ലോകത്ത് വലിയൊരു വെല്ലുവിളിയാണ്. വൈദികർക്കിടയിലെ ഐക്യം സഭയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. എന്നാൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരവും ലോകത്തിന്റെ ഗതിയും വൈദികരെയും ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി മാറ്റുവാനുള്ള പ്രലോഭനം നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. യേശുക്രിസ്തുവുമായും അവന്റെ ശരീരമായ സഭയുമായും ഉള്ള കൂട്ടായ്മയ്ക്ക് പുറമെ ഒരു വൈദിക ശുശ്രൂഷയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. വൈദിക സാഹോദര്യം വെറുമൊരു മുദ്രാവാക്യമാകരുത്. ദരിദ്ര ഇടവകകളിൽ ജോലി ചെയ്യുന്നവരും സമ്പന്ന മേഖലകളിൽ ഉള്ളവരും തമ്മിൽ സാമ്പത്തികമായ തുല്യതയുണ്ടാകണം. രോഗികളും വൃദ്ധരുമായ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏവരും താൽപ്പര്യം കാണിക്കണം.
ഒരു വൈദികൻ തന്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കാതെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നതും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക സമൂഹത്തിൽ വൈദികർ വലിയ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്നും ഇത് അവരിലുള്ള ആത്മീയ ചൈതന്യം കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്ന പാപ്പ വൈദികർക്ക് ഒന്നിച്ചു താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള സാമൂഹികമായ ജീവിതം പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഓരോ വൈദികനും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. രൂപതാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവയെ ഏകോപിപ്പിക്കണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഒരു ഉപമ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെത്രാനും വൈദികരും ഒരു വീണയിലെ തന്ത്രികൾ പോലെ ഐക്യപ്പെട്ടാൽ അവിടെ ക്രിസ്തുവിന്റെ സംഗീതമുയരും. ഈ ഐക്യമാണ് ലോകത്തിന് വേണ്ടത്. അതുപോലെ തന്നെ അൽമായരുമായുള്ള ബന്ധവും പാപ്പ എടുത്തു പറയുന്നു. വൈദികൻ അൽമായരുടെ പിതാവും അധ്യാപകനുമാണെങ്കിലും ഒപ്പം സഹോദരനുമാണ്. അൽമായരുടെ കഴിവുകളെയും അനുഭവ സമ്പത്തിനെയും വൈദികർ മാനിക്കണം. അധികാരഭാവം വെടിഞ്ഞ് അൽമായരോട് ചേർന്ന് സുവിശേഷത്തിനായി വേല ചെയ്യണം. ഇതാണ് വൈദികരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കണ്ടുകൊണ്ട് അവരോടൊപ്പം ചേരുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും അൽമായരെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ സഭയിലെ സിനഡൽ പ്രക്രിയയിൽ വൈദികർ ഹൃദയപൂർവ്വം പങ്കെടുക്കണം. ബന്ധങ്ങളിലും പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തുവാൻ സിനഡ് ആവശ്യപ്പെടുന്നു. എല്ലാ പ്രാദേശിക സഭകളിലും ഈ മാറ്റം പ്രതിഫലിക്കണം. വൈദികൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന രീതി മാറണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും തന്റേതു മാത്രമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം. പകരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കൂട്ടായ നേതൃത്വ ശൈലി വളർത്തിയെടുക്കണം. പുരോഹിതൻ ഒരു അധികാരിയായിരിക്കരുത്, മറിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ കൊടുക്കുമ്പോഴാണ് ഒരു വൈദികൻ സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്ത് വൈദികർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജോലിയുടെ എണ്ണം കൊണ്ട് മൂല്യമളക്കുന്ന കാര്യക്ഷമത മനോഭാവം. രണ്ട്, എല്ലാം ഉപേക്ഷിച്ച് ഉൾവലിയുന്ന നിഷ്ക്രിയത്വം. ഇതിനിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുവാൻ അജപാലന സ്നേഹം ഒന്നുമാത്രമാണ് വൈദികനെ സഹായിക്കുക. എവിടെ നിന്നെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ബലം ചോർന്നുപോകുകയും അപ്രകാരം പിന്നീട് ഒന്നും ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയോ വൈദികർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ നമ്മെ വിളിച്ചവനോടുള്ള വിശ്വസ്തതയും ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളോടുള്ള സ്നേഹവുമാകണം നമ്മെ മുൻപോട്ട് നയിക്കേണ്ട ശക്തി. വൈദികരുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും തമ്മിൽ ഐക്യമുണ്ടാകണം. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയും പഠനവും വൈദിക സാഹോദര്യവും ഉപേക്ഷിക്കരുത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ വലിയ വിവേകം കാണിക്കണം. സ്വന്തം പ്രശസ്തിക്കല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരം നവീകരിക്കപ്പെട്ട ഒരു പ്രേഷിത ചൈതന്യം നമുക്കിടയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇടവകകൾ വെറുമൊരു ചടങ്ങുകളുടെ ഇടമാകരുത്, മറിച്ച് ലോകത്തേക്ക് സുവിശേഷവുമായി പോകുന്ന കേന്ദ്രങ്ങളാകണം. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ അൽമായർ നടത്തുന്ന വിശ്വാസ സാക്ഷ്യത്തെ വൈദികർ പിന്തുണച്ചുകൊണ്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാൻ സാധിക്കണം. പൗരോഹിത്യമെന്നത് യേശുവിന്റെ ഹൃദയത്തിലെ സ്നേഹമാണെന്നും അത് ഏകാന്തതയെയും നിരാശയെയും അകറ്റുമെന്നും പാപ്പ പറഞ്ഞുകൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലാണ് വൈദിക ജീവിതത്തിന്റെ ചൈതന്യമെന്നതും ചൂണ്ടിക്കാണിക്കുന്നു. ഐക്യത്തിന്റെയും ഒരുമയുടെയും അടയാളമായി അനുരഞ്ജനപ്പെട്ട ഒരു ലോകത്തിന്റെ പുളിമാവാകുന്ന ഒരുമയുള്ള ഒരു സഭയ്ക്കായുള്ള പാപ്പായുടെ ആഗ്രഹത്തിന് നമുക്കും നമ്മുടെ ജീവിതം സമർപ്പിക്കാം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മാർട്ടിൻ മഞ്ഞപ്ര വരികളെഴുതി സംഗീതം നൽകിയ ഗാനം ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ് പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ രചിച്ച ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തെ ആധാരമാക്കിയ ചിന്തകളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്.

വൈദിക പരിശീലനത്തെക്കുറിച്ചും വൈദിക ശുശ്രൂഷയെക്കുറിച്ചുമുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ്, പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ രചിച്ച അപ്പസ്തോലിക ലേഖനം ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത ആഗോളതലത്തിൽ കത്തോലിക്കാ സഭയ്ക്ക് ഏറെ വെളിച്ചം പകർന്ന ഒന്നാണ്. 29 ഖണ്ഡികകളിലായി പാപ്പ വൈദിക പരിശീലനത്തിന്റെ ആധുനിക യുഗത്തിലെ പ്രായോഗികതയും വെല്ലുവിളികളും തുടർന്ന് അഭിഷിക്തരായവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും വിശദമായി വിവരിക്കുന്നു. ക്രിസ്തുവിനോടും തിരുവചനത്തോടും സഭയോടുമുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിക്കുന്ന ജീവിതത്തിനായാണ് പുരോഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന സത്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ ഈ ലേഖനം രചിച്ചിരിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. സഭയെ കാലത്തിനനുസരിച്ച് നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ ഈ 2 പ്രമാണരേഖകളിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 60 വർഷങ്ങൾക്കിപ്പുറവും ഈ രേഖകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൗരോഹിത്യ ജീവിതം രൂപപ്പെടുത്തുവാൻ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതുപോലെ ഇവയുടെ ഒരു പുനർവായന ഇന്ന് ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതിനാലാണ് ലിയോ 14-ാമൻ പാപ്പ ഒരിക്കൽ കൂടി ഇവയെ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന നിയമങ്ങളോടുള്ള വിധേയത്വമല്ല, മറിച്ച് ഭാവിയെ പ്രകാശപൂർണമാക്കുന്ന സജീവമായ ഒരു പ്രക്രിയയായിട്ടാണ് പൗരോഹിത്യ വിശ്വസ്തതയെ പാപ്പ അവതരിപ്പിക്കുന്നത്. സഭയുടെ നവീകരണം വൈദികരുടെ നവീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വലിയ സത്യമാണ് ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വലിയ യാഥാർത്ഥ്യം അകത്തും പുറത്തും വിസ്മരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വൈദിക ജീവിതത്തെ കേവലം ലൗകികവൽക്കരിക്കുമ്പോൾ ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് സഭയുടെ പിതാവ് എന്ന നിലയിൽ പാപ്പായുടെ കടമ കൂടിയാണ്. ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ദൈവജനം എന്നാണ് സഭയെ വിശേഷിപ്പിക്കുക. അതിനാൽ തന്നെ ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, സാങ്കേതികവിദ്യയുടെ അതിപ്രസരം, ഏകാന്തത, ധാർമ്മിക മൂല്യച്യുതി എന്നിവയ്ക്കിടയിൽ ഒരു പുരോഹിതനെങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളണം എന്നതിനെക്കുറിച്ച് ഈ ലേഖനം അടിവരയിട്ടു പറയുന്നു. ഒരുപക്ഷെ വേരുകൾ മറന്നുപോകുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവയെ തമസ്കരിക്കുന്നതുകൊണ്ടുമാകാം പാപ്പ പ്രത്യേകം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ 2 പ്രമാണരേഖകൾ സെമിനാരികളിൽ വീണ്ടും പഠിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. വൈദിക ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ചും അതിനായുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും ഈ രേഖകൾ നൽകുന്ന പാഠങ്ങൾ ഇന്നും പ്രസക്തമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. തിരുപ്പട്ടം എന്ന കുദാശിയുടെ പാരമ്പര്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് വൈദികരുടെ തനിമ നിലനിർത്തുക എന്ന കൗൺസിലിന്റെ ലക്ഷ്യം നിലനിർത്തുവാനും തുടർന്നുകൊണ്ടുപോകുവാനും ഇന്ന് ഏവർക്കും കടമയുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് എല്ലാ വിശ്വാസികളുമായും ഐക്യപ്പെട്ട് ജീവിക്കുന്ന മിഷനറി ശിഷ്യന്മാരായി വൈദികർ മാറണം. ഇതാണ് ഈ കാലഘട്ടം ഏറെ ആവശ്യപ്പെടുന്നത്. എല്ലാവരെയും ക്രിസ്തുവിലേക്കും അവന്റെ മൗതിക ശരീരമായ സഭയിലേക്കും അടുപ്പിക്കുക എന്നും സഭയുടെ മാതൃസ്നേഹം അവരിലേക്ക് പകരുക എന്നതുമാണ് വൈദികരുടെ ജീവിതവിളി. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നത് യാഥാർത്ഥ്യമെന്നിരിക്കലും സഭയുടെ പഠനങ്ങളെ സമകാലികമായി വിശകലനം ചെയ്യണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ പാപ്പയൊരു സിനഡൽ യാത്രയുടെ പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നത് സിനഡൽ ശൈലിയിലേക്കാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തത വൈദിക ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന ഒന്നാണ്. ഒപ്പം നിരവധി വൈദികരുടെ ത്യാഗപൂർണമായ ശുശ്രൂഷകൾ ദൈവജനം അംഗീകരിക്കുകയും വേണം. ദൈവവിളിയുടെ ഉത്ഭവത്തെക്കുറിച്ചും പാപ്പ വിവരിക്കുന്നുണ്ട്. ഓരോ വൈദിക വിളിയും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ജീവിതത്തിന് പുതിയൊരു ചക്രവാളവും ദിശയും നൽകുന്നു. ഈ യാത്രയിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് ആദ്യമായി വിളിച്ച ആ കർത്താവിന്റെ സ്വരം നാം ഓർമ്മിക്കുന്നത് കർത്താവിനോടുള്ള വിശ്വസ്തത നിലനിർത്തുവാൻ എന്നും സഹായിക്കും. ഇതിന് സ്വയമേയുള്ള ഒരു ജീവിതശൈലിയല്ല, മറിച്ച് ആത്മീയ ഗുരുക്കന്മാരുടെ സഹായത്തോടെയുള്ള ഒരു കൂട്ടായ്മയുടെ ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് ദൈവവിളിയുടെ അടിസ്ഥാനമെങ്കിൽ പൗരോഹിത്യം എന്നത് ഒരു അവകാശമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹപൂർണമായ ക്ഷണമാണ്. അത് സ്വയം സമർപ്പണത്തിന്റെ വിളിയാണ്. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുകയും നമ്മളിൽ നിന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ ഒരു അതെ എന്ന
മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ഉത്തരം നൽകേണ്ടത് ഒരിക്കൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ അതേ എന്ന മറുപടി പുതുക്കുമ്പോഴാണ് ദൈവവിളിയോട് കൂടുതൽ വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. ഇത് കേവലം ഏതാനും പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ഓരോ വൈദികനും ദിവസവും കർത്താവിനോട് തനിക്ക് ലഭിച്ച വിളിയെ സ്ഥിരീകരിക്കണം. വൈദിക രൂപീകരണം സെമിനാരി പഠനത്തോടെ അവസാനിക്കരുത്. അത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു രൂപീകരണമായി മാറണമെന്ന സഭയുടെ കാഴ്ചപ്പാടും പാപ്പ വ്യക്തമാക്കുന്നു. ബൗദ്ധികമായ പരിശീലനത്തെക്കാൾ ഉപരിയായി തന്റെ വിളിയെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മപ്പെടുത്തലായിരിക്കണം ഓരോ രൂപീകരണവുമെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ ദാനത്തെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ വൈദികർ അക്ഷീണം പരിശ്രമിക്കണമെന്ന ആഹ്വാനവും നൽകുന്നു. വൈദികനായി മാറുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാകുവാനും അല്ലെങ്കിൽ ഗുരുവിനെ മറന്നുപോകുന്ന ഒരു അവസ്ഥയും ഇന്ന് ചുരുക്കമെങ്കിലും നിലനിൽക്കുന്നതിനാൽ ശിഷ്യത്വത്തിന്റെ മഹനീയത വീണ്ടെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരെ നയിക്കുന്ന ഇടയനാകുന്നതിനു മുൻപും ശേഷവും ഓരോ വൈദികനും ക്രിസ്തുവിന്റെ ശിഷ്യനാണ്. ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനായി നിലനിൽക്കുക എന്നതാണ് ശരിയായ വഴി. ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ശുശ്രൂഷയെ ദോഷകരമായി ബാധിക്കും. സഭയിൽ വൈദികരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും പാപ്പ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. സഭയിലുണ്ടായ ലൈംഗിക പീഡനങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും സഭയെ ഏറെ ലജ്ജിപ്പിച്ചു. ഇത് വലിയൊരു ആത്മീയ തകർച്ചയ്ക്ക് കാരണമായി. ഈ സാഹചര്യത്തിൽ വൈദിക പരിശീലനം കൂടുതൽ പക്വതയുള്ളതാകണമെന്നും മനുഷ്യത്വവും ആത്മീയതയും ഒത്തുചേരുന്ന വ്യക്തിത്വങ്ങൾ അവിടെ രൂപപ്പെടണമെന്നും പാപ്പ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വേദന പൗരോഹിത്യം ഉപേക്ഷിച്ചു പോകുന്ന വൈദികരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആളുകളുടെ വേദനയെയും സഭ സഹാനുഭൂതിയോടെ കാണണമെന്നും ഇതിനെ കേവലം നിയമപരമായി കാണാതെ ആ വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം മികച്ച പരിശീലനമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. സെമിനാരി എന്നത് വെറുമൊരു വിദ്യാലയമല്ല, മറിച്ച് സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. വൈദികാർത്ഥികൾ തങ്ങളുടെ വ്യക്തിത്വം വിട്ടുകളയാതെ അതിനെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തണം. ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് തടസ്സമാകരുത്, മറിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പാലമായിരിക്കണം. മാനുഷിക പക്വതയിലേക്ക് വളരുവാൻ ഒരാളെ സഹായിക്കേണ്ടതും സെമിനാരി പരിശീലനത്തിന്റെ അവശ്യ ഭാഗമാണ്. വൈദിക വിദ്യാർത്ഥികളിൽ ആഴമായ സഭാത്മക ദർശനം രൂപപ്പെടുത്തുന്നതിനും അവരെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടുവാൻ പ്രാപ്തരാക്കുന്നതിനും സെമിനാരി പരിശീലകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ലോകമിന്ന് നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും വലുത് മനുഷ്യർക്കിടയിൽ വളർന്നുവരുന്ന സ്വാർത്ഥതയാണ്. ഇത് നിർഭാഗ്യവശാൽ സഭയിലും സഭാ ശുശ്രൂഷകർക്കിടയിലും ഉണ്ടാകുന്നുവെന്നത് ഏറെ വേദനയുണ്ടാക്കുന്നു. വിശ്വസ്തത എന്നത് തന്നിലേക്ക് ചുരുങ്ങുന്ന ഒന്നല്ല, അത് സ്വാർത്ഥതയിൽ നിന്ന് ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന ദൈവകൃപയാണ്. മറ്റുള്ളവരെ കേൾക്കുവാനും സേവിക്കുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വൈദികന് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശുശ്രൂഷകനാകുവാൻ കഴിയൂ. ഇതാണ് സഭയുടെ സിനഡാത്മക ശൈലി മുൻപോട്ടു വയ്ക്കുന്ന വലിയ യാഥാർത്ഥ്യവും. മാമോദീസായിലൂടെ സഭയിൽ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്കിടയിൽ തിരുപ്പട്ടം എന്ന കൂതാശയിലൂടെ വൈദികർ സവിശേഷമായ രീതിയിൽ ഒരു ആത്മീയ ബന്ധം സൃഷ്ടിക്കുന്നു. ഈ സാഹോദര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നൽകുന്ന ദാനമാണ്. മെത്രാന്മാരോടും സഹവൈദികരോടും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ദാനം പൂർണ്ണമാകുന്നത്. ഏകാന്തതയുടെ ശുശ്രൂഷയിലേക്കല്ല വൈദികർ വിളിക്കപ്പെടുന്നത്. യേശു 12 പേരെ ഒരുമിച്ചാണ് വിളിച്ചത്. അതിനാൽ വ്യക്തിവാദം സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാണ്. സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്തത പുലർത്തുക എന്നത് ഇന്നത്തെ ലോകത്ത് വലിയൊരു വെല്ലുവിളിയാണ്. വൈദികർക്കിടയിലെ ഐക്യം സഭയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. എന്നാൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരവും ലോകത്തിന്റെ ഗതിയും വൈദികരെയും ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി മാറ്റുവാനുള്ള പ്രലോഭനം നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. യേശുക്രിസ്തുവുമായും അവന്റെ ശരീരമായ സഭയുമായും ഉള്ള കൂട്ടായ്മയ്ക്ക് പുറമെ ഒരു വൈദിക ശുശ്രൂഷയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. വൈദിക സാഹോദര്യം വെറുമൊരു മുദ്രാവാക്യമാകരുത്. ദരിദ്ര ഇടവകകളിൽ ജോലി ചെയ്യുന്നവരും സമ്പന്ന മേഖലകളിൽ ഉള്ളവരും തമ്മിൽ സാമ്പത്തികമായ തുല്യതയുണ്ടാകണം. രോഗികളും വൃദ്ധരുമായ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏവരും താൽപര്യം കാണിക്കണം.
ഒരു വൈദികൻ തന്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കാതെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നതും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക സമൂഹത്തിൽ വൈദികർ വലിയ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്നും ഇത് അവരിലുള്ള ആത്മീയ ചൈതന്യം കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്ന പാപ്പ വൈദികർക്ക് ഒന്നിച്ചു താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള സാമൂഹികമായ ജീവിതം പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഓരോ വൈദികനും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. രൂപതാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവയെ ഏകോപിപ്പിക്കണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഒരു ഉപമ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെത്രാനും വൈദികരും ഒരു വീണയിലെ തന്ത്രികൾ പോലെ ഐക്യപ്പെട്ടാൽ അവിടെ ക്രിസ്തുവിന്റെ സംഗീതമുയരും. ഈ ഐക്യമാണ് ലോകത്തിന് വേണ്ടത്. അതുപോലെ തന്നെ അൽമായരുമായുള്ള ബന്ധവും പാപ്പ എടുത്തു പറയുന്നു. വൈദികൻ അൽമായരുടെ പിതാവും അധ്യാപകനുമാണെങ്കിലും ഒപ്പം സഹോദരനുമാണ്. അൽമായരുടെ കഴിവുകളെയും അനുഭവ സമ്പത്തിനെയും വൈദികർ മാനിക്കണം. അധികാരഭാവം വെടിഞ്ഞ് അൽമായരോട് ചേർന്ന് സുവിശേഷത്തിനായി വേല ചെയ്യണം. ഇതാണ് വൈദികരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കണ്ടുകൊണ്ട് അവരോടൊപ്പം ചേരുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും അൽമായരെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ സഭയിലെ സിനഡൽ പ്രക്രിയയിൽ വൈദികർ ഹൃദയപൂർവ്വം പങ്കെടുക്കണം. ബന്ധങ്ങളിലും പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തുവാൻ സിനഡ് ആവശ്യപ്പെടുന്നു. എല്ലാ പ്രാദേശിക സഭകളിലും ഈ മാറ്റം പ്രതിഫലിക്കണം. വൈദികൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന രീതി മാറണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും തന്റേതു മാത്രമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം. പകരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കൂട്ടായ നേതൃത്വ ശൈലി വളർത്തിയെടുക്കണം. പുരോഹിതൻ ഒരു അധികാരിയായിരിക്കരുത്, മറിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ കൊടുക്കുമ്പോഴാണ് ഒരു വൈദികൻ സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്ത് വൈദികർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജോലിയുടെ എണ്ണം കൊണ്ട് മൂല്യമളക്കുന്ന കാര്യക്ഷമത മനോഭാവം. രണ്ട്, എല്ലാം ഉപേക്ഷിച്ച് ഉൾവലിയുന്ന നിഷ്ക്രിയത്വം. ഇതിനിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുവാൻ അജപാലന സ്നേഹം ഒന്നുമാത്രമാണ് വൈദികനെ സഹായിക്കുക. എവിടെ നിന്നെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ബലം ചോർന്നുപോകുകയും അപ്രകാരം പിന്നീട് ഒന്നും ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയോ വൈദികർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ നമ്മെ വിളിച്ചവനോടുള്ള വിശ്വസ്തതയും ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളോടുള്ള സ്നേഹവുമാകണം നമ്മെ മുൻപോട്ട് നയിക്കേണ്ട ശക്തി. വൈദികരുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും തമ്മിൽ ഐക്യമുണ്ടാകണം. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയും പഠനവും വൈദിക സാഹോദര്യവും ഉപേക്ഷിക്കരുത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ വലിയ വിവേകം കാണിക്കണം. സ്വന്തം പ്രശസ്തിക്കല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരം നവീകരിക്കപ്പെട്ട ഒരു പ്രേഷിത ചൈതന്യം നമുക്കിടയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇടവകകൾ വെറുമൊരു ചടങ്ങുകളുടെ ഇടമാകരുത്, മറിച്ച് ലോകത്തേക്ക് സുവിശേഷവുമായി പോകുന്ന കേന്ദ്രങ്ങളാകണം. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ അൽമായർ നടത്തുന്ന വിശ്വാസ സാക്ഷ്യത്തെ വൈദികർ പിന്തുണച്ചുകൊണ്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാൻ സാധിക്കണം. പൗരോഹിത്യമെന്നത് യേശുവിന്റെ ഹൃദയത്തിലെ സ്നേഹമാണെന്നും അത് ഏകാന്തതയെയും നിരാശയെയും അകറ്റുമെന്നും പാപ്പ പറഞ്ഞുകൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലാണ് വൈദിക ജീവിതത്തിന്റെ ചൈതന്യമെന്നതും ചൂണ്ടിക്കാണിക്കുന്നു. ഐക്യത്തിന്റെയും ഒരുമയുടെയും അടയാളമായി അനുരഞ്ജനപ്പെട്ട ഒരു ലോകത്തിന്റെ പുളിമാവാകുന്ന ഒരുമയുള്ള ഒരു സഭയ്ക്കായുള്ള പാപ്പായുടെ ആഗ്രഹത്തിന് നമുക്കും നമ്മുടെ ജീവിതം സമർപ്പിക്കാം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മാർട്ടിൻ മഞ്ഞപ്ര വരികളെഴുതി സംഗീതം നൽകിയ ഗാനം ആലാപനം വിൽസൺ പിറവം.